കാരണം തനതുലോനി അഹമു താചംപുകൊന്നച്ചോ തനതുലോനി അഹമു താചംപുകൊന്നച്ചോ

ധാരണ്യസ്യാശ്നാദീന്ദ്രിയം വാർണ്യമിന്ദ്രിയം ഏവാത്മന്ധത്തേന ശ്വരവോസേ ശ്രദ്ധാമനാർഭ്യേ ജ്ഞാനേന ശ്രേഷ്ഠായ ശ്രദ്ധ.

0: അഷ്ടാമഗച്ഛത്തേന പ്രജാപതി നിർവാസായ തേന പ്രജാപതി പരമാംഗാഷ്ടാമഗച്ഛത്തേനേന്ദ്ര
1: നിർവാസായ
0: തേനേന്ദ്ര പരമാംഗാഷ്ടാമഗച്ഛത്തേന അഗ്നിശോമോ നിർവാസായ തേന അഗ്നിശോമോ
1: പരമാംഗാഷ്ടാമഗച്ഛത്തേന
0: താന്ത്രസബോധമാസോ

കാരണം തനതുലോനി അഹമു താചംപു കൊന്നച്ചോ തനതുലോനി അഹമു താചംപു കൊന്നച്ചോ